0: സംഗീതക്കാരൻ സുഗതി പോലെ ഞാൻ ഉയരോടുക്കുമ്പോട്ടും കത്തറി തുതിപ്പേ, ഞാൻ ഉള്ളളവും എൻ ദേവനെ കീർത്തനം പണുവേ. എത്ര പേരുടെ ആരാധന വെള്ളി ചൊല്ലി കാണുവേ. ഞങ്ങൾ ഉയരുള്ള നാളല്ലാമേ ആരാധിപ്പാപ്പാ, ഉയരുള്ള നാളല്ലാമേ സേവിപ്പാണ്ടവരെ, ഉയരുള്ള നാളല്ലാമേ പിൻപറ്റുവാണ്ടവരെ, ഉണ്മയായുമേ ആരാധിപ്പോം, ഉണ്മയായുമേ സേവിപ്പോം, ഉണ്മയായുമേ പിൻപറ്റുവോം, ഉണ്മയായുടെ നാമത്തിലേക്ക് ഞങ്ങൾ മഹിമ വരപ്പെടുവാണ്ടവരെ. ാഴ്വപ്പാ, 2020 വാഴുന്നത് ഇവിടെ 2021 അധികമായി നേശിപ്പോ. 2020 ആണ്ടവരെ ഉമക്കാക കൊടുത്ത നേരത്തെ വിട, 2021 അധികം നേരം കൊടുപ്പോ. 2020 ഉമക്കാക പാരാട്ടിന വൈരാഗ്യത്തെ വിട, 2021 അധികമായി വൈരാഗ്യം പാരാട്ടുവോ.
1: ഉയരുള്ള നാളെല്ലാം
0: എല്ലാ ഗാന മഹിമ നോക്കി തറവറപ്പാ. മാറാത പ്രശ്നങ്ങളെ ആളുക ചെയ്വതാകെ, മുറ്റുമുടിയ കത്തൻ ആളുക ചെയ്യുക, ഒവ്വൊരുവരും കത്തൻ നിറപ്പുങ്ക, ആസ്വദിക്കുക, ബലപ്പെടുത്തുക, പയൻപെടുത്തുകപ്പാ. എല്ലാ ഘന മഹിമ മാക്ഷിമ മഹത്വം തുതി സ്തോത്രം പുകഴ് മേന്മ എല്ലാം ഉങ്ങൾക്ക് മാത്രം നാങ്ങൾ ചെലുത്തുകപ്പാ. മഹിമപ്പെടുവിതാകെ.